0: ഇതുവരെ പൊങ്കും മംഗലം നിഗഴ്ചിയിൽ നാച്ചിയാർ കോവിൽ എൻ ആർ പി രവിചന്ദ്രൻ അവർകളെ നാഗസ്വര ഇസൈ കേട്ടീർകൾ.
1: തിരുനാഗേശ്വരം ടി ആർ സുബ്രഹ്മണ്യം അവർകൾ തവൽ.